ആകാശവാണി ചുജാൻപൂർ നി താഗ്ലം ട്രാൻസ്മിഷൻ ട്രാൻസ്മിഷൻ നി നാ ദാങ്നി മിനിറ്റ് സോം ങാലെ ഗിയതിൻ ഹൊൻ അഹിദിങ യൈഹുന ദാഗ് ങാ ഇൻ താങ്കം ഗിങ് കിലോം മിസോ